0: അപ്പേ വൈനയെ പാടെ ഷോട്ടി വാസ്കോ ടി വി പോക്കറെ ഇടിയോ നിക്കേ ഓതാർമ സൗത്ത
1: ഗട്ടേ ബരിലേലെ വാസ്കോ ടി വി പോക്കനോനി ഭിത്തി ആപ്നേ ടി വി ബിഗ്രിയോ അനി ബനൗനെ ജാന ലാഗെ കൊനി ബനൗനെ പുക്കാ ഉലാട്ട വൈന
0: ചിന്താ ഗർണ പർശ സദര മുക്കാം ചോരികോട് ബാട ചോരി ഘ്യാങ് ജാന ബാട മാറക ആമ്രൈ ചൌധരി ഇലക്ട്രോനിക്സ് മാ ലൈ ജാ ത്യാ ത തിമ്രോ ബിഗ്രേക്കോ ടിവി മാത്ര ഹൈന കി മൊബൈൽ ഘടി സബൈ പണി ആൽസണി സക്കി ഗണി
2: अब आउनुस हाम्रै चौधरी इलेक्ट्रोनिक्समा 32 इन्च देखि माथिको एलईडी किन्दा डिस्काउन्ट सिटीमा ए हाफ फेज डी फेज एलईडी एलसीडी टीभी मोबाइल साउन्ड सिस्टम सुपथ मूल्यमा पाउनुका साथै सबै प्रकारका टीभी मोबाइल र अन्य इलेक्ट्रोनिक